0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ഡോക്ടർ എസ് അശ്വതി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ്, മൃദംഗം ശ്രീ ആർ ജ്ഞാനേഷ് നായിക്, ഖടം തിരുവനന്തപുരം ശ്രീ വി കാർത്തികേയൻ. മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. ആദ്യം ഗാംഗേയ വസനധര എന്ന കീർത്തനം കേൾക്കാം, ആദ്യ താളം.
2: This is Ragam 24/7 DTH. Anytime Indian music. Listen to Carnatic Classical Music Concert by Dr. S. Ashwati. She is accompanied on the violin by Shrimati A. L. Manjula Rajesh, on the mridangam by Shri R. Jnanesh Naik, and on the ghatam by Trivandrum Shri V. Karthikeyan. Listen to the compositions of Maharaja Swati Thirunal. She begins her Carnatic Classical Music Concert with Gamgeya Vasanadhara in the rag Hamir Kalyani, set to Adithaal.

0: അമീർ കല്യാണി രാഗത്തിൽ ഗാംഗേയ വസനധര എന്ന കീർത്തനമാണ് കേട്ടത്. ആദ്യ താളം.
1: യു ആർ ലിസ്ണിംഗ് ടു ഗാംഗേയ വസനധര ഇൻ ദ രാഗ് അമീർ കല്യാണി സെറ്റ് ടു ആദ്യ താൾ.
0: ഇനി സരസ്വതി രാഗത്തിൽ സാദരമവ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം.
1: നൗ ലിസൺ ടു സാദരമവ ഇൻ ദ രാഗ് സരസ്വതി സെറ്റ് ടു ആദിതാൾ.

0: സാദരമവ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം സരസ്വതി, ആദ്യ താളം.
1: യു വിൽ ലിസണിംഗ് ടു സാദരമവ ഇൻ ദി രാഗ് സരസ്വതി സെറ്റ് ടു ആദ്യ താൾ.
0: അവസാനമായി ധനാശ്രീ രാഗത്തിൽ തില്ലാന കേൾക്കാം, ആദ്യ താളം.
1: ഡോക്ടർ എസ് അശ്വതി കൺക്ലൂഡ്സ് എ കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസെർട്ട് വിത്ത് അ തില്ലാന ഇൻ ദി രാഗ് ധനാശ്രീ സെറ്റ് ടു ആദ്യ താൾ.

0: ധനാശ്രീ രാഗത്തിൽ തില്ലാനയാണ് കേട്ടത് ആദ്യ താളം.
1: യു വെൽ ലിസ്ണിംഗ് ടു അഥലാന ഇൻ ദ രാഗ് ധനാശ്രീ സെറ്റ് ടു ആദിതാൾ.
0: ഇതുവരെ കേട്ടത് ഡോക്ടർ എസ് അശ്വതി അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ്. മൃദംഗം ശ്രീ ആർ ജ്ഞാനേഷ് നായിക്. ഘടം തിരുവനന്തപുരം ശ്രീ വി കാർത്തികേയൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: You are listening to Carnatic Classical Music Concert by Dr. S. Ashwathi. Accompanying artist were Shrimati A.L. Manjula Rajesh on the violin, Shri R. Jnanesh Nayak on the mridangam, and Trivandrum Shri V. Karthikeyan on the ghatam. This program is brought to you by Akashwani Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ മണികൃഷ്ണസ്വാമി അവതരിപ്പിച്ച സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ കെ വെങ്കടാചലം, മൃദംഗം ആർ വൈദ്യനാഥൻ, ഖഡം തിരുവനന്തപുരം വി കാർത്തികേയൻ. ആദ്യം സാവേരി രാഗത്തിൽ കൊത്തവാസൽ വെങ്കിട്ടരാമയ്യർ രചിച്ച ആദ്യ താളവർണം കേൾക്കാം.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to Carnatic Classical Vocal Concert by Manikrishna Swami. She is accompanied on the violin by K. Venkidachalam, on the mridangam by R. Vaidhinathan, and on the ghatam by Trivandrum V. Karthikeyan. She begins a Carnatic Classical Vocal Concert with a varnam of Kottavasal Venkitaramayyar in the rag Saveri set to Adithal.

0: ഇനി പാപനാശം ശിവൻ രചിച്ച തത്വമറിയ തരമ എന്ന കൃതികൾക്കാം. രാഗം രീതികൗള, ആദ്യ താളം.
1: കണ്ടിന്യൂ കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ കോൺസെർട്ട്. ശിവല പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് പാപനാശം ശിവൻ, തത്വമറിയ തരമ എന്ന രാഗ് രീതികൗള, സെറ്റ് ടു, ആദ്യ താളം.

0: അടുത്തതായി ഭോഗീന്ദ്ര ശായീനം എന്ന കൃതി കേൾക്കാം. രാഗം കുന്തളവരാളി, ഖണ്ഡചാപ്പ് താളം, മഹാരാജ സ്വാതി തിരുനാൾ കൃതി.
1: നെക്സ്റ്റ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, ഭോഗീന്ദ്ര ശായീനം. ഇൻ ദ രാഗ് കുന്തളവരാളി സെറ്റ് ടു ഖണ്ഡചാപ്പ് താൾ.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മണികൃഷ്ണസ്വാമി അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ കെ വെങ്കടാചലം, മൃദംഗം ആർ വൈദ്യനാഥൻ, ഖടം തിരുവനന്തപുരം വി കാർത്തികേയൻ. ഇനി ത്യാഗരാജസ്വാമികൾ രചിച്ച നമ്മി വച്ചിന എന്ന കൃതി കേൾക്കാം. രാഗം കല്യാണി, തിശ്ര ഏകതാളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Vocal Concert by Manikrishna Swami. He is accompanied on the violin by K. Venkatachalam, on the mridangam by R. Vaidhyanathan, and on the ghatam by Trivandrum V. Karthikeyan. Next is a composition of Saint Tyagaraja, Nammi Vachina. In the rag, Kalyani set to തിശ്ര ഏകതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് മണികൃഷ്ണസ്വാമി അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ കെ വെങ്കടാചലം, മൃദംഗം ആർ വൈദ്യനാഥൻ, ഖടം തിരുവനന്തപുരം വി കാർത്തികേയൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ കോൺസേർട്ട് ബൈ മണികൃഷ്ണ സ്വാമി. അക്കംപനിങ് ആർട്ടിസ്റ്റ് വേർ കെ വെങ്കിടാചലം ഓൺ ദ വയലിൻ, ആർ വൈദ്യനാഥൻ ഓൺ ദ മൃദംഗം, ആൻഡ് ട്രിവാൻഡ്രം വി കാർത്തികേയൻ ഓൺ ദ ഘട്ടം. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

ഇനി പാലിഞ്ചു കാമാക്ഷി, ശ്യാമശാസ്ത്രി സാഹിത്യം, രാഗം മധ്യമാവത്തി, ആദിതാളം. ലിസൺ നൗ ടു പാലിഞ്ചു കാമാക്ഷി, കമ്പോസ്ഡ് ബൈ ശ്യാമശാസ്ത്രി ഇൻ രാഗ് മധ്യമാവതി സെറ്റ് ടു ആദിതാൾ.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ ഒരുമനയൂർ ഒകെ ഗോപിയുടെ നാഗസ്വര കച്ചേരി കേൾക്കാം. കൂടെ വായിച്ചത് ഒകെ സുബ്രഹ്മണ്യൻ. വി ജി വേണുഗോപാൽ തവിൽ. നവ് വി ബ്രിങ് യു എ നാഗസ്വരം റിസൈറ്റൽ ബൈ ഒരുമനയൂർ ഒകെ ഗോപി. ഹി ഈസ് അക്കമ്പനിഡ് ബൈ ഒകെ സുബ്രഹ്മണ്യം. വി ജി വേണുഗോപാൽ ഓൺ തവിൽ. സിദ്ധിവിനായകം, മോഹന കല്യാണി രാഗത്തിൽ മുത്തയ്യ ഭാഗവതരുടെ കൃതി ആദിത്താളം. ഫസ്റ്റ് കോമ്പോസിഷൻ ഈസ് സിദ്ധിവിനായകം ഇൻ മോഹന കല്യാണി രാഗം, കോമ്പോസിഷൻ ബൈ മുത്തയ്യ ഭാഗവതർ, ആദിത്താളം.

വേണുഗാനലോചനി, കേദാരഗൗളരാഗം, രൂപകതാളം, ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഈസ് വേണുഗാനലോചനി, കേദാരഗൗളരാഗം, രൂപകതാളം, കോമ്പോസിഷൻ ബൈ ത്യാഗരാജകൃതി.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരുമനയൂർ ഒ കെ ഗോപിയുടെ നാഗസ്വര കച്ചേരി. കൂടെ വായിച്ചത് ഒ കെ സുബ്രഹ്മണ്യൻ, വി ജി വേണുഗോപാൽ തവിൽ. യു ആർ ലിസണിംഗ് ടു എ നാഗസ്വര റിസൈറ്റൽ ബൈ ഒ കെ ഗോപി. ഹി ഈസ് അക്കമ്പനീഡ് ബൈ ഒ കെ സുബ്രഹ്മണ്യൻ. വി ജി വേണുഗോപാൽ ഓൺ തവിൽ. ശ്രീകൃഷ്ണം ഭജമാനസ തോടിരാഗം ആദിത്താളം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി. നെക്സ്റ്റ് ഈസ് ശ്രീകൃഷ്ണം ഭജമാനസ ഇൻ തോടിരാഗ ആദിത്താള ആൻഡ് കമ്പോസ്ഡ് ബൈ മുത്തുസ്വാമി ദീക്ഷിതർ.

നിങ്ങൾ ഇതുവരെ കേട്ടത് ഒരുമനയൂർ ഒ കെ ഗോപിയുടെ നാഗസ്വര കച്ചേരി. കൂടെ വായിച്ചത് ഒ കെ സുബ്രഹ്മണ്യൻ, വി ജി വേണുഗോപാൽ തവിൽ. യു ആർ ലിസണിംഗ് ടു എ നാഗസ്വര റിസൈറ്റൽ ബൈ ഒരുമനയൂർ ഒ കെ ഗോപി. ഹിസ് കോ ആർട്ടിസ്റ്റ് വാസ് ഒ കെ സുബ്രഹ്മണ്യൻ ആൻഡ് ഓൺ തവിൽ വി ജി വേണുഗോപാൽ. രാഗം ഡി ടി എച്ച് ചാനലിന് വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was the contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.